സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം ത്രാണം സർവം കർമ്മം സർവം തർമ്മം സർവം ജുക്ത സർവം മുക്തർ സാവൽ ചാന്ദ് ത്വപ്രസാദ് നമോ നർക്ക് നാസ്തി സദൈവം പ്രകാശത്തെ അനംഗം സ്വരൂപേ അംഗം വിഭൂത്തെ പരമാർത്ഥം പരമാർത്ഥേ സദാ സർവസാധ്യേ അഗാധ സ്വരൂപേ നിർബാധ വിഭൂത്തെ അനംഗീ നാമേ ത്രിപംഗീ ത്രകാമേ നൃപംഗീ സ്വരൂപേ സർവംഗീ രൂപേ പുത്ര ന സത്ര ന മിത്ര ന താത ന മാത ന ജാത ന പാത നിർസാകം ശ്രീക് ഹൈ മിത്തോ മീക് ഹൈ സദൈവം പ്രഭാ ഹൈ അജയ ഹൈ അജാ ഹൈ ഭഗവതി ഛന്ദ് ത്വ പ്രസാദ് കേ ജാഹിർ സുഹൂർ ഹൈ കേ ഹാസിർ ഹസൂർ ഹൈ ഹമേസുൽ സലാം ഹൈ സമസ്തുൽ കലാം ഹൈ കേ സാഹിബ് ദിമാഗ് ഹൈ കേ ഹുസ്നുൽ ചിരാഗ് ഹൈ കേ കാമൽ കരീം ഹൈ കേ രാജ് കരീം ഹൈ കേ രോജീ ദിഹന്ദ് ഹൈ കേ രാജ് കരഹന്ദ് ഹൈ കരീമുൽ കമാല് ഹൈ കേ ഹുസ്നുൽ ജമാല് ഹൈ ഗനീമുൽ ഖിരാജ് ഹൈ ഗരീബുൽ നിവാസ് ഹൈ ഹരീഫുൽ അജീമ ഹരീഫുൽ സിക്കന് ഹൈ ഹരാസുൽ ഫകന് ഹൈ കലങ്കം പ്രണാസ് ഹൈ സമസ്തുൽ നിവാസ് ഹൈ അഗൻജുൽ ഗനീമ ഹൈ റജായ കരഹീമ ഹൈ സമസ്തുൽ ജുബാ ഹൈ കേ സാഹിബ് കിരാ ഹൈ കേ നർക്കം പ്രണാസ് ഹൈ ബഹസ്തുൽ നിവാസ് ഹൈ കേ സർബുൽ ഗവന് ഹൈ ഹമേസുൽ റവന് ഹൈ തമാമുൽ തമീസ് ഹൈ സമസ്തുൽ അജീസ് ഹൈ പരം പരം ഈസ് ഹൈ സമസ്തുൽ അദീസ് ഹൈ അദേസുൽ അലേഖ് ഹൈ മേസുൽ അപേഖ് ഹൈ ജമീൻ ഉൽ ജമാ ഹൈ അമീക് ഉൽ ഇമാ ഹൈ കരീം ഉൽ കമാൽ ഹൈ കേ ജുറത് ജമാൽ ഹൈ കേ അചലംഗ് പ്രകാശ് ഹൈ കേ മിത്തോ സുബാസ് ഹൈ കേ അജബ് സ്വരൂപ് ഹൈ കേ മിത്തോ വിഭൂത് ഹൈ കേ മിത്തോ പ്രസാ ഹൈ കേ ആത്മ പ്രഭാ ഹൈ കേ അചലംഗ് അനംഗ് ഹൈ കേ മിത്തോ അപംഗ് ഹൈ മദ് ഭാര ഛന്ദ് ത്വ പ്രസാദ് മുൻ മൻ പ്രണാമ ഗുണ ഗണ മുദാമ അർവർ അഗഞ്ച് ഹർണർ പ്രപഞ്ച് അൻഗണ പ്രണാമ മുൻ മൻ സലാം ഹർണർ അഖണ്ഡ ബർണർ അമണ്ഡ അനുഭവ അനാസ് മുൻ മൻ പ്രകാശ് ഗുണ ഗണ പ്രണാമ ജലഥല മുദാമന് ചിയംഗ അസന ഭംഗ ഉപമാ പാർഗത് മിതുദാര ജലഥല അമണ്ഡ ദേശവേശ ഭണ്ഡ ജലഥല മഹന്ത ദേശവേശ ബേയന്ത് അനുഭവ അനാസ് ത്രിത തർതുരാസ് ആജാന ബാഹു ഏക സദാഹു ഓംകാര ആദ് കഥനീയനാദ് ഖൽ ഖണ്ഡ ഖ്യാൽ.